0: എന്തെങ്കിലും സഭയകാര്യങ്ങൾ ബിസിനസ് കാര്യങ്ങളോ എന്തെങ്കിലും കത്തർ കൂടെ ഇരുന്ന് ആശീർവദിച്ച് വളഞ്ഞെടുത്തവരാക നാളെ കാലവേളയിലെ ഇതേവേളയിലെ സന്ധിപ്പോം അതുവരെയും ദിവസം അതക്കുറൂറോം വാഴ്ത്തുകറോം ആശീർവദിക്കറോം കത്തരെ കരത്തിലെ ഒപ്പുവിത്തുകൊണ്ട് സന്ധിപ്പോം. ആമേൻ. ഗോഡ് ബ്ലസ് യു.
1: ആമേൻ. ബ്ലസ് യു. ബ്ലസ് യു. ആമേൻ.
0: അർമ്മയാനുള്ള ഇതുവരെ നേരമും ഞങ്ങൾ
2: റെക്കോർഡിംഗ് സ്റ്റോപ്പ്
0: സത്യവേദത്തിൽ ഊഴിയങ്ങൾ കൂടാതെ കടന്നു സെൻട്രോം ഞങ്ങൾ ഇന്ന വേളയിലും
2: റെക്കോർഡിംഗ് ഇൻ പ്രോഗ്രസ്.

ഭാവിയെ വിനോദിയും അവൻ കുടുംബത്തെ അപ്പൻ മകളും കല്യാണ നാട്ടിലെ നീതി പാതുകാത്ത് വഴി നടത്തുന്ന കപ്പനി അവോട് കൂടെ ഇരുന്നിട്ട് വളരെടത്തിലേക്കാകും കൂടാനോ കൂടി അപ്പാവി തവിക്കും വേളയിലും നീർ കൂടെ ഇരുന്ന് അവവോട് പാതുകാത്ത് വഴി നടത്തിലേക്കാകും കൂടാനോ കൂടി നന്ദിയപ്പ അവക്ക് എന്ത ഒരു തീങ്കുകളോ എന്ത ഒരു കുറകുറ്റവും ഇല്ലാമ അപ്പാ നീർ വഴി നടത്തിന് വല്ലവരായിരിക്കപ്പനി അവയാനവരെ അവളോട് കൂടെ ഇരും അവളോട് കൂടെ ഇരുന്ന് അവളെ വളിനെടുത്തത് അപ്പാ അവയും മകളെയും അത്

me portaba así, no hay que portar algo más. Le vení, le volvió a que le te ven ningún idioma, le han venido ahí, bendito luego. La chica por el denso, amigo, a ti, el que se dijo, el que no me acalaba, iba a darle tú. Pero le cago, bendito luego, andaba para mí, bendito luego. La vení, Julia, caro, le cago, bendito luego. Hasta abajo.
ദേശങ്ങളിലെ അമ്പരക്ഷിയാണ്ടവരെ വേലയില്ല അപ്പ ജനങ്ങളുടെ കൂക്കുരലാണ്ടവർ പോരാട്ടമാണ്ടവർ പറ്റാക്കുറയാണ്ടവർ നിൽക്കെല്ലാം കാരണമായിരിക്കും പാവങ്ങൾ സാപങ്ങളെല്ലാം ആണ്ടവരെ ജനങ്ങളെ വിട്ട് നീങ്ങി ദേശം വാൾവടിയെ മണിപ്പിക്കിറോം ആണ്ടവരെ ഇവർ ഉമ്മളെ നോക്കി കൂപ്പിടട്ടും ഉമ്മളെ നോക്കി കൂക്കുരലിടട്ടും തങ്ങളുടെ മാംസത്തിൻപടി അല്ലാണ്ടവര് തകപ്പനെ വരച്ച് നീഗ്രഹത്ത് നീങ്ങി ആണ്ടവരെ ചെളിപ്പിച്ചത് നീങ്ങി എന്ന് സൊല്ലി ആണ്ടവരെ തങ്ങളെ പൊള്ളാത വലികളിൽ ഇട്ട് തങ്ങളുടെ മുഖത്തെ ഉങ്ങളിടമായി തിരുപ്പി ആണ്ടവരെ ദേശത്തുക്കാക ആണ്ടവരെ വേണ്ടുകിറ മക്കളായി തങ്ങളുടെ വാഴ്വുക്കാക വേണ്ടുകിറ മക്കളായി ആണ്ടവരെ ഓരോരും മനം തിരുമ്പി ആശീർവദിക്കപ്പെടവേ എന്ന് മനുഷ്യക്കിടോ നിൽക്കുന്നൊരു നേരം ഉണവില്ല നമ്മളാണ്ടവരെ പശയും കുടുംബിയാണ്ടോ ആണ്ടവരെ ഇരിക്കുന്ന മക്കളുടെ സ്വാദങ്ങൾ മുറിക്കപ്പെടട്ടും പാവങ്ങൾ മുറിക്കപ്പെടട്ടും ആണ്ടവരെ ഇവരുടെ പശി പോക്കത്തൊക്കെ ആശീർവാദത്തെ കട്ടലിയിടുങ്ക സ്വാമി അപ്പാ ജീവനുള്ളവരെല്ലാവർക്കും ആഹാരം കൊടുക്കുന്ന ദേവൻ അപ്പടിയാണ് ദേവൻ സ്വാമി പശീനാല ജനങ്ങളെ വരന്ത വിടാതെ ദേവൻ വനാന്തരത്തിലെ കൂടെ വന്നവരെ ആണ്ടവരെ നിങ്ങളുടെ മക്കളെ ആണ്ടവരെ പോഷിച്ചനുപുര ദേവൻ ഇവർക്കുള്ള മാന്തവരെ നിങ്ങളുടെ മായി വന്ന് നിങ്ങൾ പോഷിക്കുന്ന ദേവനായവരുടെ കാവ് ആറുദം ചെയ്യുമ്പടിയായി വണ്ടിക്കൊള്ളുറോ സ്വാമി ഇവരുടെക്കാ വേണ്ടിക്കൊള്ളുറോ വേണ്ടിക്കൊള്ളും കത്തൻ നല്ലവർ കത്തൻ നല്ലവർ കത്തൻ നല്ലവർ കിരുവിയുമുള്ളതുണ്ട് ആണ്ടവരെ ഓരോരും ചൊല്ലുവാറുകളാകും ഒവ്വൊരുവരും ചൊല്ലുവാറുകളാകും കിരുവിതാനപ്പ കിരുവിതാനപ്പ ഇവരുടെക്കാ വേണ്ടിക്കൊള്ളും സഹപ്പനേ സഹപ്പനേ ജനാക്കളിലാണ്ടവരെ അയ്യാ രാജ്യത്തിൻ സുവിശേഷം സ്വാലയാകൾക്കും അറിയിക്കപ്പെട വേണ്ടും എന്നതേ കൂടെ വാഞ്ചി ആണ്ടവരെ ഒരു താനും കൂടെ വരകയിലേക്ക് എട്ടുപോയി വിടാതെ പടി ആണ്ടവരെ അടിക്കത്തക്കതായി അവളവായി നിങ്ങൾ അൻപുള്ള ദേവനായിരിക്കും സ്വാമി അവളവ് അൻപുള്ള ദേവനായിരിക്കണം അൻപുക്കാലകലുയറമില്ലേ സ്വാമി ഞങ്ങൾ മാത്രം ആണ്ടവ ജനങ്ങളെ മാത്രം ആണ്ടവ പിന്നെ ഇവരൾക്കാ വേണ്ടിക്കൊള്ളുന്നു ഇവരൾക്ക് വേണ്ടി മന്നിപ്പ് ഇറക്കങ്ങൾ നീങ്ങിതാണ് സ്വാമി മന്നിക്കുന്നതിൽ നിങ്ങൾ തലേവൻ സ്വാമി തയവില് തയവ് പെരുത്തതിൽ നീങ്ങി സ്വാമി അതപ്പനെ സ്വാമി ആണ്ടവരെ നാക്കളിൽ നമ്മുടെ സുവിശേഷം അറിയിക്കപ്പെടുകൊടി നന്ദിയാണ്ടവരെ നന്ദിയാണ്ടവരെ നന്ദിയാണ് അതിർക്കുറിയ കാലത്തെ നിങ്ങൾ തന്നിരിക്കുറിയെങ്കിൽ ടെക്നോളജി വളർന്ന് ആണ്ടവരെ വിളവേഗമായ ആണ്ടവരെ നിങ്ങളെ വാർത്തകൾ ചെല്ലാൻ മുടിയും അവളവാന കാലത്തെ നിങ്ങൾ തന്നിരിക്കുറിയെങ്കിൽ ഞങ്ങളതാണ് മനുതനാലൊന്നുമല്ലേ ഇപ്പൊ നിങ്ങൾ കൊടുത്ത അറിവ് ആണ്ടവരെ നിങ്ങൾ കൊടുത്ത അറിവ് അപ്പൊ ആ സ്തോത്രം ആണ്ടവരെ സ്തോത്രം അയ്യാ ഇവരുടെ ആണ്ടവരെ ചെറിയ ഊഴിയമുണ്ട് ആണ്ടവരെ മീഡിയാക്കളുണ്ട് ടെലിവിഷൻ ഉണ്ട് എത്തനെയോ വിധമാന ഊഴിയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോരുക്കാൻ വേണ്ടിക്കുള്ളവരോ തങ്ങൾക്കെന്തുള്ള ആണ്ടവരെ തങ്ങൾക്കെന്തുള്ളവർ ഉങ്ങൾക്കാകും ഉങ്ങളുടെ നാമത്തിൻ മഹിമയ്ക്കാകും ഉങ്ങളുടെ മാമത്തിൻ മഹിമയ്ക്കാകെ ചെയർപ്പെടുത്തക്കഥ ഒരു ഊഴിയങ്ങളെയും ചെയ്തോളായി നടത്തുന്നു ഇവരുടെ തേവകളെല്ലാം നിങ്ങൾ പാത്തുക്കൊള്ളുവിങ്ക സ്വാമി കുടുംബങ്ങളെല്ലാം നടത്തിയിങ്ക സ്വാമി ൾക്കാണി ഇപ്പോ വാർത്തകൾ വസനങ്ങൾ ഒവ്വൊന്നും പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ ആണ്ടവരെ വീണായുതായി പോകാതെ പടി തകപ്പനവരെല്ലാം തൊട്ട് ഗുണമാക്കുംപടി മണം തിരുമ്പുക ചെയ്യുമ്പടിയായി വേണ്ടിക്കൊള്ളുറോ സ്വാമി തകപ്പനെ വേണ്ടിക്കൊള്ളുറോ വേണ്ടിക്കൊള്ളുന്ന നാൾക്കളിൽ ആണ്ടവരെ ഞങ്ങളുടെ ഊഴിയത്തേക്ക് ഇന്നും ആണ്ടവരെ ജനങ്ങൾ തേവി സ്വാമി ഇവിടെ വാർത്തയെ ചൊള്ളുറ മക്കൾ വേനും സ്വാമി തകപ്പനെ ഇന്ന് നാൾ